रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ. നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's favorite radio station.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

നിങ്ങളുടെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്

0: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. September 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
1: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. September 10, 11, 12 തീയതികളിൽ ബർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
3: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോ.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഞങ്ങൾ ഒരു കട തുടങ്ങാൻ പോവുക.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാൻഡ് കമ്പനി.
2: അതെന്താ പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയാൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
7: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
8: ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
3: റേഡിയോ സുനോ
2: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വയ്ക്കാൻ സ്ഥലം, ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ ജീവനക്കാർക്ക് സ്കൂട്ടറുകൾ. അങ്ങനെ തൊടുപുഴ മഹാറാണി വെഡിംഗ് കളക്ഷനിലെ നല്ല നിമിഷങ്ങൾ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് സോഷ്യൽ മീഡിയ വഴി കേരളം മുഴുവൻ ഏറ്റെടുത്തു. കൂടെ നിൽക്കുന്ന ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന മഹാറാണി വെഡിംഗ് കളക്ഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി എ സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു.
1: ബിസിനസ് വളരണമെങ്കിൽ ഒരു വൺമാൻ ഷോയിൽ ഒന്നും നടക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. എല്ലാവരും അവരൊരു റോൾ വളരെ കൃത്യമായി വഹിച്ചെങ്കിൽ മാത്രമേ ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും കൂടെ ബിസിനസ്സിനെ നന്നായി പുഷ്ടിപ്പെടുത്തി നന്നായി കൊണ്ടുപോവുക, തീർച്ചയായിട്ടും അതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അംശം അവരിലേക്ക് തന്നെ എത്തിപ്പെടുക. അത് അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പണം അവർക്ക് മോട്ടിവേഷൻ ആയിക്കൊണ്ട് അവര് ഹൃദയം പറിച്ച് കൂടെ നിന്ന് ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, കസ്റ്റമറെ 100% സാറ്റിസ്ഫൈ ചെയ്യുക, കസ്റ്റമറൊപ്പം വീണ്ടും വീണ്ടും എക്കാലത്തും തിരിച്ചു വരും, നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. അത് കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അവർക്കത് കൊടുക്കും, അവര് വിശ്വസിക്കുന്നു, കൂടെ നിൽക്കുന്നു, എല്ലാരോടും കൂടി നന്നായി കൊണ്ടുപോകുന്നു.
0: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കും ഒപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. ബ്രോട്ട് ടു യു ബൈ ലുലു ഹൈപ്പർ.

0: markets, supermarkets and department stores where the world comes to shop. Just feel
1: like you're home. In association with
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: റേഡിയോ സനോ 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ്
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: ഉണ്ടല്ലേ.
1: ലക്ഷങ്ങൾ മുടക്കി ഐഫോൺ 18 ഒക്കെ വാങ്ങണോ, അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടാണ് ഇന്നത്തെ മീൽ സ്റ്റഡിക്ക് ഒരു സ്പെഷ്യൽ വിശേഷം അറിയിക്കാനുള്ളത്. നമസ്കാരം, റേഡിയോ സുനോയിൽ അപ്പുണ്ണിയാണ് ഈ സമയം മീൽ സ്റ്റഡിയുമായിട്ട്. ഒരു പഴം, ആ പഴത്തിന്റെ വില കേട്ടാലേ നമ്മൾ ഞെട്ടും. ഇത്രയും വില പിടിച്ച പഴം ഏതാണ് എന്നാണല്ലേ? അത് ജപ്പാനിലെ യുബാരി കിങ് മെലൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വില പിടിച്ച പഴങ്ങളിൽ ഒന്നാണ്. അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ, കഴിഞ്ഞ സീസണിൽ ആദ്യ ലേലത്തിൽ 2-2 പഴം വിറ്റുപോയത് ഏകദേശം 34 ലക്ഷം രൂപയ്ക്കാണ്. അതായത് ഒരു ടോപ്പ് വേരിയന്റ് സീസണിൽ, കഴിഞ്ഞ സീസണിൽ ആദ്യ ലേലത്തിൽ 2-2 പഴം വിറ്റുപോയത് ഏകദേശം 34 ലക്ഷം.

ഐഫോണിനെ കുറിച്ചുള്ള ചർച്ചകളും വാർത്തകളും ഒന്നും വരുന്ന സമയത്ത് അപ്പൊ ഈ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോ തോന്നി അത് മീൽ സ്റ്റഡിയിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഒരു പഴത്തിന് ലക്ഷക്കണക്കിന് വിലയുള്ള കഥ, ഇത് മീൽ സ്റ്റഡിയുടെ കഥ.

0: ബിന്ദുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: This is Radio Suno 91.7 FM, Qatar's favorite radio station.

റേഡിയോ സുനോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ട്രെൻഡിനൊപ്പം. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ബെത്ലഹേം കുടുംബ യൂണിറ്റ്, വാ എന്താ മോനെ സിനിമ! അതിപ്പോ മീൽസ് റെഡിയിൽ പറയേണ്ട കാര്യം എന്താണ് എന്നുള്ളതായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ഒരു താരം വളരെ എന്താ പറയുക വൈറലായിരുന്നു, അതായത് ഒരു സാത്തുക്കുടി ജ്യൂസ്. അപ്പോൾ നിവിൻ പോളി ചരിത്രം കുറിച്ച് ആ സിനിമയിൽ എന്താണ് ഈ സാത്തുക്കുടി, സാത്തുക്കുടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ സമയത്ത് നമ്മൾ മുസംബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന സംഭവമല്ലേ, അത് തന്നെയാണ് ഈ സാത്തുക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാത്തുക്കുടി മധുര നാരങ്ങ അല്ലെങ്കിൽ മുസംബി എന്ന ഈ മധുര നാരങ്ങ വെറും ഒരു ദാഹശമനി മാത്രമല്ല കേട്ടോ, നിരവധി ആരോഗ്യ ഗുണങ്ങളും ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. തണുത്ത ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ തോന്നുമ്പോൾ ഓർക്കാം സാത്തുക്കുടി ജ്യൂസിനെ. തിരുവോരങ്ങളിൽ ജ്യൂസ് കടകൾ മുതൽ വൻകിട റെസ്റ്റോറൻറ്റുകൾ വരെ വേനൽ ചൂടിനെ തുരത്താനായിട്ട് ഈ സാത്തുക്കുടി ജ്യൂസിന് പ്രത്യേക സ്ഥാനമുണ്ട്. പിന്നിപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ശരി, ഈ മധുര നാരങ്ങ കൊണ്ടുള്ള ജ്യൂസ് കുടിക്കുക. സാത്തുക്കുടിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടിരിക്കുന്ന ഫ്ലെവിനോയിഡുകൾ ദഹന രസങ്ങളുടെ ഉൽപ്പാദനം കൂട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വയറ്റിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഇതിൻ്റെ നാരുകൾക്ക് സഹായിക്കാൻ സാധിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമൃദ്ധമായതിനാൽ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാനും തിളക്കം വർദ്ധിപ്പിക്കാനും രക്തം ശുദ്ധീകരിക്കാനും സാത്തുക്കുടി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാൽസ്യം, പൊട്ടാഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഗർഭിണികളായ ആരോഗ്യത്തിനും അവരുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഇത് ഏറെ പ്രധാനത്തിൽ ഗുണം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ സാത്തുക്കുടി ചെറിയ ആളല്ല, വലിയ ആളാ.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: നമസ്കാരം, ഞാൻ രമ്യ നമ്പീശൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട്

0: മിൽസിഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. വേനൽക്കാലത്ത് ഇപ്പൊ ഈ ഒരു സമയത്ത് എണ്ണമയമുള്ള ഭക്ഷണം, എരിവുള്ള ഭക്ഷണം, അത് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ശരീരത്തിന് കൂടുതൽ ഭാരക്കൂടുതൽ തോന്നാനൊക്കെ കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ഞിയോ തൈര് സാദമോ പുലാവോ ഒക്കെയാണ് ഈ സമയത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കുക്കുംബർ റൈസ്. ആദ്യമായിട്ട് കേൾക്കുകയാണല്ലേ, അപ്പൊ കുക്കുംബർ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് തോന്നാം. വേവിച്ച ചോറ് ഒരു കപ്പ് എടുത്തുള്ളൂ. കുക്കുംബർ വേണം 2 എണ്ണം, നിലക്കടല 2 ടേബിൾ സ്പൂൺ, കശുവണ്ടി വേണം 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ വേണം, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ വേണം, ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് വേണം, പച്ചമുളക് 1 ടീസ്പൂൺ, ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്. ഇനി ഇത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, കുക്കുംബർ ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം അതിലെ അധികമുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞു കളയുക. ഇത് ചോറ് കുഴഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടലപ്പരിപ്പ്, കടുക്, ഇഞ്ചി, ഉള്ളി എന്നിവ ചേർക്കുക. ഉള്ളി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ കറിവേപ്പില ചേർക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി, നിലക്കടല ഇതെല്ലാം ചേർത്ത് അതൊന്ന് ചുവക്കുന്നത് വരെ വറക്കുക. അതിനുശേഷം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബർ ചേർത്ത് 2 മിനിറ്റ് കൂടി വഴറ്റുക. വേവിച്ചു വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് സാവധാനം ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് 2 മിനിറ്റ് ചൂടാക്കുക. മല്ലിയില, അല്പം നാരങ്ങാ നീരും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം തീ ഇണയ്ക്കാം. തലേ ദിവസത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാണെങ്കിലും ഈ വിഭവം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. തൈര് ഒരേത്തേക്ക് കൂട്ടി കഴിച്ചാൽ കുക്കുംബർ റൈസ് അതീവ രുചികരമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
1: Chennai Beats. Tamil Head of the R. In the art of Podumakulanda.

0: ധാന്യ വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: راديو سنو 91.7 FM Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

ഇന്നത്തെ മീൽ ഷെഡ്യൂല് ചില വിഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കുക്കുംബർ റൈസ് വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് നെല്ലിക്ക രസം റൈസ്. എങ്ങനെയുണ്ട്? നല്ല രസം. നെല്ലിക്ക, തക്കാളി, അതോടൊപ്പം തന്നെ മസാലപ്പൊടികൾ, അരി, പരിപ്പ്, ഇതെല്ലാം ചേർന്ന് ഒരു പാത്രത്തിൽ പാകം ചെയ്തെടുക്കുന്ന ഒരു രീതി. വളരെ കുറച്ച് എണ്ണയോ നെയ്യോ മാത്രമാണ് ഇതിന് വേണ്ടി വേണ്ടത്. നെല്ലിക്ക വിഭവത്തിന് സ്വാഭാവികമായി പുളിപ്പ് നൽകുകയും വൈറ്റമിൻ സി, ദഹനഗുണങ്ങൾ ഇതെല്ലാം നൽകുകയും ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ആദ്യം തന്നെ പരിപ്പും അരിയും വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. അതിനുശേഷം നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. പിന്നെ തക്കാളി, വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത്, കുരുമുളക്, മസാലപ്പൊടികൾ, ജീരക ഇവയെല്ലാം ചേർത്ത് മിക്സിയിൽ അരച്ച് ഒരു മൃദുവായിട്ടുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കണം. ഒരു പാനിൽ അല്പം നെയ്യ് ചൂടാക്കി മസാലപ്പൊടികൾ ചേർത്ത് താളിക്കുക. ഇതിലേക്ക് നെല്ലിക്കയും തക്കാളിയുടെയും പേസ്റ്റുകൾ ചേർക്കുക. രുചി കൂട്ടാൻ രസം മസാല അല്പം ആഡ് ചെയ്യുന്നതല്ലായിരിക്കും. ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും നെല്ലിക്ക കഷ്ണങ്ങളും ചേർക്കുക. അതിനുശേഷം ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വേവിക്കുക. അരിയും പരിപ്പും നന്നായിട്ട് വെന്ത് യോജിക്കുന്നവരെ പ്രഷർ കുക്ക് ചെയ്യുക. പാകമായ നെല്ലിക്ക രസം ചോറിലേക്ക് ആവശ്യമെങ്കിൽ മല്ലിയിലയോ മറ്റും അലങ്കരിച്ച് ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചോളൂ. ഇതായി മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചില അറിവുകളും ചില വിഭവങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിച്ചു. അപ്പൊ എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. ടാറ്റ ബൈ ബൈ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

ഹായ് ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മാപ്പിളപ്പാട്ടിലെ എഴുത്തുകാരെ കുറിച്ചിട്ട്. പാട്ടുകളൊക്കെ എത്ര ഹിറ്റാണെങ്കിലും എഴുതിയത് ആരാണെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം.

പാട്ട് നമ്മളിൽ പലർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ. കെ ജി മാർക്കോസ്, കണ്ണൂർ ഷെരീഫ്, ഷാഫി കൊല്ലം, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഗായകർ ഈ ഒരു പാട്ട് പാടി നമ്മൾ കേട്ടിട്ടും ഉണ്ട്. പക്ഷേ ഈ ഒരു പാട്ടിന്റെ രചന നിർവഹിച്ചത് ആരാണെന്ന് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ എത്ര പേർക്കറിയാം? അറിയുന്നവരൊന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ, 5000997 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഇന്ന് ഇഷൽ ഖത്തറിലൂടെ ഇതുപോലെ ഒത്തിരി ഹിറ്റായിട്ടുള്ള മാപ്പിള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരു എഴുത്തുകാരന്റെ ഓർമ്മയിലൂടെയാണ് പോകുന്നത്. ഞാൻ കുറച്ചു മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയാമോ എന്നുള്ളത്. വളരെ കുറച്ച് മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നോ രണ്ടോ പേരാണ് കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതി അയച്ചിട്ടുള്ളത്. സംഗീത ലോകം ഒരു പക്ഷേ ആഘോഷിക്കാൻ മറന്നുപോയ കാവ്യ സബരിയുടെ സുൽത്താൻ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. കെ ടി മൊയ്തീൻ. മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ട് 4000+ പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. അതായത് സംഗീത പ്രേമികൾക്ക് മാപ്പിളപ്പാട്ടിന്റെ നിലാവൊഴുകുന്ന ഒരു ഓർമ്മ തന്നെയാണ് കെ ടി മൊയ്തീൻ. മാപ്പിളപ്പാട്ടിലെ 4-5 തലമുറയുടെ വരവിനും പോക്കിനുമൊക്കെ സാക്ഷ്യം വഹിച്ച ഒരാളാണ് കെ ടി. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാത്ത ഏതെങ്കിലും മാപ്പിളപ്പാട്ടുകാരുണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. എന്നാൽ പ്രശസ്തിയുടെ ബഹളത്തിൽ നിന്നുമെല്ലാം സ്വയം മാറി നിന്ന ഒരു പതിഞ്ഞ മാപ്പിളപ്പാട്ട്

കളിക്കാരനായിരുന്നു കെ ടി മൊയ്തീൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ നമുക്ക് പോകാം. അതിനു മുൻപ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ആകെ ലോക കാരണമുത്തോടി ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ടു കൂടിക്കൊണ്ടേയിരിക്കാം.
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
2: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, വാവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
1: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
5: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
1: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ്.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൻ ഫിറ്റ്നസ് സെന്ററിന്റെ 7th ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ CR സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൻ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

പാട്ട് പാടാത്ത മാപ്പിളപ്പാട്ടിന് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടാകും? എന്നാൽ ഈ ഒരു പാട്ട് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതറിയുന്നവർ എത്ര പേരുണ്ടാകും? നമ്മളപ്പോ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച കെ.ടി. മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ്. അന്ന് അദ്ദേഹം ഈ പാട്ട് തിരൂരങ്ങാടി മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ് എന്ന പ്രസ്സുകാർക്ക് എഴുതി കൊടുത്തതാണ്. അവരാണ് ഈ പാട്ട് പിന്നീട് ഉമ്മറുകുട്ടിയെ കൊണ്ട് പാടിപ്പിക്കുന്നത്. പഴയ തലമുറയുടെ ഉള്ളം നിറച്ച ഒരുപാട് നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഒക്കെ കെ.ടി. മൊയ്തീൻ എന്ന കലാകാരൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഈ അപ്പങ്ങളെമ്പാടും എന്ന ഗാനം തന്നെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ വേറൊരു വേർഷനിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പാടി ഒരു പാട്ടല്ലേ. ഈ ഒരു പാട്ടിലെ വരികൾ എന്ന് പറയുന്നത് കെ.ടി. 30 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ അപ്പങ്ങളെമ്പാടും എന്ന ഗാനത്തിന്റെ ആദ്യ വരികളുടെ വകഭേദമായിരുന്നു. ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് ആണ്. അന്ന് ഉസ്താദ് ഹോട്ടലിൽ ഈ ഒരു പാട്ട് വന്ന സമയത്ത് അതേ ചൊല്ലി മാപ്പിളപ്പാട്ടുകാരിൽ ചിലർ സിനിമാ പാട്ടിനെ വിമർശിച്ചെങ്കിലും ഈ ഒരു വിവാദത്തിലും പങ്കെടുക്കാതെയാണ് കെ.ടി. അന്ന് മാറി നിന്നത്. സിനിമയ്ക്ക് വേണ്ടി ഏതെങ്കിലും പാടിപ്പതിഞ്ഞ നാടൻ ശീലിനെ അടിസ്ഥാനപ്പെടുത്തി പാട്ടെഴുതണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് പിന്നീട് റഫീഖ് അഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കെ.ടി.യുടെ പാട്ടിന്റെ സ്വീകാര്യതയ്ക്ക് ഒരു വലിയ തെളിവ് തന്നെയാണല്ലേ. അതായത് എല്ലാവരും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചൊരു പാട്ട് തന്നെയായിരുന്നു കെ.ടി.യുടെ അപ്പങ്ങളെമ്പാടും എന്ന ഗാനം. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
1: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
7: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: തീരാവുന്നേ ഇപ്പൊ നിനക്കുള്ളൂ, അപ്പൊ എങ്ങനാ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് അല്ലേ. അദ്ദേഹം നമ്മളിൽ നിന്നും വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകൾ ഇന്നും എല്ലാവരും പാടി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ എഴുതിയ പാട്ടുകൾക്കെല്ലാം മേൽവിലാസം ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ലോക സംഗീതത്തിൽ റെക്കോർഡ് തന്നെ കുറിച്ചിട്ടുണ്ടാകും. മാപ്പിളപ്പാട്ടുകളിൽ പലതും എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ്. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ പാട്ടുകളെല്ലാം എല്ലാവരും എപ്പോഴും പാടി നടക്കുന്ന ഗാനങ്ങൾ തന്നെയാണ്. മമ്പുരപ്പൂ മക്കാമിലെ, ഉമ്മുൽ ഖുറാവിൽ അണഞ്ഞ, പരംവിധി ചുമ്മാവിട്ട് തുടങ്ങി ഹിറ്റായ ഒരുപാട് പാട്ടുകൾ. ഇത്രയും മാപ്പിള പാട്ടുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടും അദ്ദേഹത്തെ തേടി പുരസ്കാരങ്ങളൊന്നും എത്തിയിട്ടില്ല. 3000 ഗാനങ്ങൾ അദ്ദേഹം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം അദ്ദേഹത്തിന്റെ 600 ഗാനങ്ങൾ ഉൾപ്പെടുത്തി പുസ്തകവും പ്രസിദ്ധീകരിച്ചു. മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്നവരോട് അവർക്ക് ഇഷ്ടമുള്ള 10 പാട്ട് പറയാൻ പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരു 2-3 എങ്കിലും കേറ്റിയുടെ പാട്ടുകൾ തന്നെയായിരിക്കും. കേറ്റി നമുക്ക് സമ്മാനിച്ച പരംവിധി ചുമ്മാവിട്ടെന്ന ഗാനം കേറ്റിയുടെ തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: റേഡിയോ സുനോ 91.7.

ദുബായ്. അത്തരം അണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് അല്ലേ. അദ്ദേഹം നമ്മളിൽ നിന്നും വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകൾ ഇന്നും എല്ലാവരും പാടി നടക്കുന്നുണ്ട്. നബിദിന പരിപാടികൾക്കും കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ പാട്ടെഴുതിയാണ് കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് ഗാനരചയിതാവ് ഉണ്ടാകുന്നത്. തിരൂരങ്ങാടിയില് അക്കാലത്ത് അറിയപ്പെട്ട പാട്ടുകാര് തന്നെ ഏകദേശം 25 പേര് വരും. അവർക്കെല്ലാം വേണ്ടിയിട്ടും കെ ടി പാട്ടെഴുതിയിട്ടുണ്ടായിരുന്നു. സഹോദരൻ കെ ടി മുഹമ്മദും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് കെ ടി മൊയ്തീന്റെ വീടായിരുന്നു ഈ പാട്ടുകാരുടെ എല്ലാം കേന്ദ്രം. ആ സമയത്ത് വലിയ പാട്ടുകാരുടെ പാട്ടുകൾ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ പാട്ട് റെക്കോർഡ് ചെയ്യാതെ പാടിപ്പോവുകയാണ് പതിവ്. ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കൊളംബിയയുടെയും HMV ഗ്രാമഫോൺ റെക്കോർഡിന്റെ കാലം വരുന്നത്. പിന്നീടത് കാസറ്റായി മാറി. ഈ കാലഘട്ടങ്ങളിലെല്ലാം കെ ടി മൊയ്തീന്റെ ഗാനങ്ങൾ പല ഗായകരുടെയും ശബ്ദത്തിൽ ഹിറ്റായി മാറി. അദ്ദേഹത്തിന്റെ രചനയിൽ പുറത്തിറങ്ങിയ മമ്പുരപ്പൂ മഖാമിലെ എന്ന ഗാനം തന്നെ അടുത്തായിട്ട് ഷൽഖത്തലിലൂടെ കേൾക്കാം. ഇത് റേഡിയോസിനോ കേട്ട്.

0: Hi everyone, this is Hari Charan here.
1: You're listening to
0: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സത്യം റെഡിയാണ്. പായസം ഇടുന്ന
3: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ 10 September 2023 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: റേഡിയോ സുനോ 91.7 FM. 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

brought to you by അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ, അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ കല്യാണ വീടുകളിൽ പ്രത്യേകം ഒരുക്കിയ വേദികളിലാണ് കെ ടി മൊയ്തീന്റെ ഗാനങ്ങളൊക്കെ നിറഞ്ഞു നിന്നത്. പണ്ടുകാലത്ത് കെ ടിയുടെ പാട്ടില്ലാത്ത വിവാഹ വേദികൾ തന്നെ വളരെ കുറവായിരുന്നു. വിവാഹങ്ങളിലൊക്കെ കെ ടി രചിച്ച് അദ്ദേഹം തന്നെ ശബ്ദം നൽകിയ ഗാനങ്ങൾ ഒട്ടേറെ പേരെയാണ് ആവേശഭരിതരാക്കിയിരുന്നത്. ഒരുപാട് വട്ടപ്പാട്ടുകൾ, അതോടൊപ്പം വരനും വധുവിനും ബന്ധുക്കൾക്കും മംഗളം ആശംസിച്ചും ഇവരുടെ പേര് വെച്ചുള്ള ഗാനങ്ങൾ തുടങ്ങിയവയ്ക്കായിരുന്നു അന്നൊക്കെ കാര്യമായിട്ട് കെ ടി അവതരിപ്പിച്ചിരുന്നത്. അക്കാലത്തെ പ്രശസ്തരും പുതിയ ഗായകരുമൊക്കെ ഇന്നും മൊയ്തീന്റെ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. കെ ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ മനസ്സിലേക്ക് വരിക കെ ടി മുഹമ്മദിനായിരിക്കും അല്ലെ. അദ്ദേഹത്തിന്റെ സഹോദരനാണ് കെ ടി മൊയ്തീൻ. 14 വയസ്സിലാണ് മൊയ്തീൻ സംഗീത ലോകത്തേക്ക് എത്തുന്നത്. കെ ടി മുഹമ്മദ് എഴുതിയ പല ഗാനങ്ങൾക്കും ആദ്യം ശബ്ദം നൽകുക മൊയ്തീനായിരുന്നു. എം എസ് ബാബുരാജ്, എ വി മുഹമ്മദ്, ഉമ്മർകുട്ടി എന്നിവരുടെ സ്വരമാധുരിയിലൂടെയാണ് കെ ടി മൊയ്തീന്റെ പല ഗാനങ്ങളും ആസ്വാദകരിലേക്ക് എത്തിയത്. കെ ടി മൊയ്തീൻ രചിച്ച് എ വി മുഹമ്മദ് പാടിയ പാട്ടുകൾ മാത്രം 50-ലേറെയുണ്ട്. കെ ടി മൊയ്തീന്റെ രചനയിൽ പുറത്തിറങ്ങിയ നല്ലൊരു കല്യാണപ്പാട്ട് കേട്ടാലോ? കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: ദാ വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. September 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
2: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
4: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
4: കേട്ട്

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

നബി മുഹമ്മദിന്റെ ശബ്ദത്തിലാണ് നമ്മളിപ്പോ ഈ ഒരു പാട്ട് കേട്ടത്. എനിക്ക് തോന്നുന്നു മദ്രസകളിലെ നബിദിന പരിപാടികളിൽ ഒരുപാട് തവണ കേട്ട് പതിഞ്ഞൊരു പാട്ടാണ്. ഈ ഒരു ഗാനത്തിന് രചന നിർവഹിച്ചതും കെ ടി മൊയ്തീൻ ആയിരുന്നു. കേട്ടോണ്ടിരിക്കുന്നത് മുൻചുള്ള മാപ്പിള പാട്ടുകളുടെ വിശേഷമാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീന്റെ രചനകളിൽ പുറത്തിറങ്ങിയ പരമവിധി ചുമ്മ, ആകെ ലോക കാരണ മുത്തൊലിയാണെങ്കിലും ഉമ്മുൽ ഖുറാവിലാണെങ്കിലും ഇതിനൊക്കെ ശബ്ദം നൽകിയത് എ വി മുഹമ്മദാണ്. അന്ന് തിരൂരങ്ങാടിയിലെ മൂന്ന് മുഹമ്മദുമാരുടെ മാപ്പിളപ്പാട്ട് സംഘം പ്രസിദ്ധമായിരുന്നു. കെ ടി മുഹമ്മദ്, എ ടി മുഹമ്മദ്, എ വി മുഹമ്മദ്. ഇവരോടൊപ്പം 15 വയസ്സിൽ തന്നെ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് കടന്നു വന്ന ഒരാളായിരുന്നു കെ ടി മൊയ്തീൻ. പ്രധാന വഴികാട്ടി, ജ്യേഷ്ഠ സഹോദരനും അറിയപ്പെട്ട മാപ്പിള കവിയുമായിരുന്ന കെ ടി മുഹമ്മദ് സാഹിബാണ്. ആദ്യകാലങ്ങളിൽ വട്ടപ്പാട്ട് സംഘത്തിൽ ചേരുകയും 12 വർഷത്തോളം ഇതിലദ്ദേഹം സജീവമായി നിൽക്കുകയും ചെയ്തു. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും നിരവധി ഗാനങ്ങളാണ് കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്നിട്ടുള്ളത്. കെ ടി മൊയ്തീൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പാട്ടെഴുത്തിനോടുള്ള കമ്പം കൂടുന്നത്. ആ സമയത്ത് പാട്ടെന്നാൽ റേഡിയോ ആണ്. ആകാശവാണിയിൽ വരുന്ന തമിഴ് ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കും. അവയുടെ ട്യൂണിൽ അദ്ദേഹം എഴുതാൻ നോക്കും. ആദ്യമൊക്കെ വട്ടപ്പാട്ടാണ് എഴുതിയിരുന്നത്. നബിദിന പരിപാടികൾക്കും കല്യാണ പാട്ടിനുമൊക്കെ എഴുതിക്കാൻ ഒരുപാട് ആളുകൾ കെ ടി മൊയ്തീനെ തേടിയെത്തി. അങ്ങനെയാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനായി മാറുന്നത്. കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്ന ഉമ്മുൽ ഖുറാവിൽ എന്ന പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം ഇത് റേഡിയോസിനോ. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം. ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: റേഡിയോ സുനോ 91.7 FM.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത്
1: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ഇൻസിഡിയാൻ കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ബിഗ് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡിയാൻ കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. കെ ടി മൊയ്തീൻ, അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ട് ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അദ്ദേഹം ഈ ഒരു പാട്ടെഴുത്തിലേക്ക് കൂടുതലും കടന്നു വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അക്കാലത്ത് കല്യാണത്തിന് പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രസിദ്ധിയുള്ളൊരു സമയമാണ്. കെ ടി മൊയ്തീന് പാട്ടിനോടുള്ള അതിരറ്റ കമ്പം, നാട്ടിൽ അതിനുള്ള അനുകൂല സാഹചര്യവും ഉണ്ട്, കല്യാണങ്ങളിലും മറ്റുമായി ഇഷ്ടം പോലെ അവസരങ്ങൾ. അങ്ങനെയാണ് അദ്ദേഹം പാട്ടെഴുത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് കല്യാണ പരിപാടിക്ക് പാട്ടും സ്പീക്കറും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇന്നത്തെ പോലെ വാഹനത്തിലല്ല, നടന്നിട്ടാണ് പുതിയാപ്പിള പോക്ക്. വഴി നീളെ പാട്ടുകാർ പാടിക്കൊണ്ടൊപ്പം ഉണ്ടാകും, കൂടെയുള്ളവർ അതിൽ രസിച്ചങ്ങനെ നടക്കും. പുതുപെണ്ണിനെ തേടി വരുന്ന പെണ്ണുങ്ങളും പാട്ട് പാടിക്കൊണ്ടാണ് വരുന്നത്. ഉപകരണങ്ങളില്ലാതെ വെറും വായ കൊണ്ടുള്ള പാട്ട്, ഹാർമോണിയം പെട്ടി വെച്ചുള്ള പാട്ടും ഉണ്ടെന്ന് അപൂർവമായിട്ട്. കല്യാണത്തിന് മംഗളം പാടുമ്പോൾ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ആൾക്കാരുടെ പേര് ചേർത്ത് പാടുന്നതാണ് മംഗളം പാട്ട്. ആദ്യം കെ ടി മൊയ്തീൻ പാട്ട് എഴുതി വെക്കും, ആളുകളുടെ പേര് വരുന്ന മുറയ്ക്ക് അദ്ദേഹം ആ പാട്ടിനോട് ആ പേരുകൾ ചേർത്ത് വെക്കുകയും ചെയ്യും. അന്ന് അദ്ദേഹം കല്യാണത്തിന് പാടാൻ പോകുമ്പോൾ 10 ആൾക്ക് 100 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അന്ന് അത് വലിയൊരു സംഖ്യയായിരുന്നു. അങ്ങനെ അക്കാലത്ത് കെ ടി മൊയ്തീന്റെ മംഗളം പാട്ടുകളും കല്യാണ പാട്ടുകളും ഹിറ്റായിക്കൊണ്ടിരുന്നു. കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്ന മനോഹരമായ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ കമൽ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബാഴ്വ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബാഴ്വ വില്ലേജ് സനായ ആൻഡ് അൽഖോർ

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പിക് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ

മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. കെ ടി മൊയ്തി, അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ട് ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കെ ടി മൊയ്തീൻ അന്ന് അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അദ്ദേഹം എഴുതിയ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല, എടുത്തു വെച്ചിട്ടുമില്ല. അതുകൊണ്ട് അദ്ദേഹം എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാകും എന്നതിന്റെ കണക്കുകളും അദ്ദേഹത്തിന്റെ കൈവശമില്ലായിരുന്നു. എന്നാൽ രേഖയിലില്ലാത്ത 4000 പാട്ടുകളെങ്കിലും അദ്ദേഹം എഴുതിയിട്ടുണ്ടാകും എന്നാണ് അന്ന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ കെ ടി മൊയ്തീൻ അന്ന് പ്രസ്സുകാർക്കാണ് കൂടുതലും പാട്ടുകൾ എഴുതി കൊടുത്തോണ്ടിരുന്നത്. അവര് തന്നെ ഒരു ട്യൂണ് കൊടുക്കും, അതിനനുസരിച്ച് അദ്ദേഹം രചന നിർവഹിക്കും. അന്ന് കൂടുതലും മധുഹ ഗാനങ്ങളാണ് എഴുതിയിരുന്നത്. അതോടൊപ്പം ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഭാഗങ്ങളും അന്നത്തെ ഹിന്ദി ഗാനങ്ങളുടെ ട്യൂൺ മലയാളത്തിൽ മധുഹ ഗാനങ്ങൾ എഴുതാൻ ഏറ്റവും ചേർന്നതായതുകൊണ്ട് തന്നെ ഹിന്ദി പാട്ടുകളുടെ ട്യൂണിനനുസരിച്ച് ഒരുപാട് മാപ്പിള പാട്ടുകളൊക്കെ വന്നിട്ടുള്ളൊരു സമയം കൂടിയായിരുന്നു. അതുപോലെ പ്രധാനമായിട്ടും അദ്ദേഹം എഴുതിയിരുന്നൊരു സബ്ജക്ട് ചരിത്രത്തിലെ ഏതെങ്കിലും പ്രത്യേക ഭാഗം കേന്ദ്രീകരിച്ചാണ്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടുണ്ട്, കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയത എന്ന ഗാനം. മൂസ നബിയെ കിടത്തി ഒഴുക്കിവിട്ട പെട്ടി നദിയിലൂടെ വരുന്നതും ആസിയ ബീവി ഈ ഒരു പെട്ടി കാണുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഈ ഒരു പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചെത്താം. ഇതൊരു ന്യൂസിനോ കേട്ട്.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ

കെ.ടി. മൊയ്തീൻ എന്ന ഗാനരചയിതാവിന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്, മാപ്പിളപ്പാട്ട് വിശേഷങ്ങളുമായിട്ട്. കെ.ടി. മൊയ്തീൻ എന്ന ഗാനരചയിതാവും ഒരു പ്രവാസിയായിരുന്നു. 7 വർഷക്കാലം, 1975 കാലഘട്ടം. അദ്ദേഹവും പ്രവാസ ജീവിതത്തിനിടയിൽ ഒട്ടേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. UAE 100 കണക്കിന് വേദികളിൽ അദ്ദേഹം ഗാനം ആലപിച്ചിട്ടുമുണ്ട്. AV മുഹമ്മദ് എന്ന പ്രശസ്തനായ ഗായകൻ അദ്ദേഹം പാടിയ പ്രശസ്തമായിട്ടുള്ള പാട്ടുകൾ, മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, ഇലാഹായ പുരാനോട്, ആകെ ലോകക്കാരണ മുത്തളി, ഉമ്മുൽ ഖുരാവിൽ, ഹക്കായ മാർഗമിൽ, ഈ പാട്ടുകളോടൊപ്പം AV മുഹമ്മദ് എന്ന ഗായകൻ ഹിറ്റായി. എന്നാൽ അദ്ദേഹത്തിന് ഈ ഗാനങ്ങളെല്ലാം എഴുതിക്കൊടുത്ത കെ.ടി. മൊയ്തീൻ എന്ന ഗാനരചയിതാവിനെ പലരും ഓർത്തില്ല. എന്നാൽ ആരോടും ഒരു സങ്കടമില്ലാതെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നത്. MS ബാബുരാജ് ഉൾപ്പെടെയുള്ള പല പ്രമുഖരും അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടി. ഈ ഒരു നിമിഷത്തിൽ കെ.ടി. മൊയ്തീൻ എന്ന ആ ഒരു വലിയ സംഗീതജ്ഞൻ മാപ്പിളപ്പാട്ട് ലോകത്തിന് നൽകിയ ഓരോ സംഭാവനകളും ഓർത്തുകൊണ്ട് ഇന്നത്തെ ഇഷൽ ഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട്

0: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
1: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: ഹായ്, ഞാൻ ദേവാനന്ദ്. കത്തരണ്ട് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട്.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788 0304

0: ഇന്ത്യയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബാർവാ വില്ലേജ് മത്തർഖദീം കോൾ 5500498
1: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998. അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: സുനോ ബോളിവുഡ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Hi Gemini, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണം എപ്പോഴേക്ക് നടക്കുക?
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 Marriage Team ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 Marriage ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 Marriage ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 Marriage, find your happily ever after at M4Marriage.com.
4: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
3: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: Chennai beats.
2: Tamil, head of the hour.
3: In the art of Podumakulanda.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788 0304

വീട് വയ്ക്കാൻ സ്ഥലം, ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ ജീവനക്കാർക്ക് സ്കൂട്ടറുകൾ. അങ്ങനെ തൊടുപുഴ മഹാറാണി വെഡിംഗ് കളക്ഷനിലെ നല്ല നിമിഷങ്ങൾ ഈ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ ജീവനക്കാർക്ക് സ്കൂട്ടറുകൾ. അങ്ങനെ തൊടുപുഴ മഹാറാണി വെഡിംഗ് കളക്ഷനിലെ

0: കൊണ്ടുപോവുക. തീർച്ചയായിട്ടും അതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അംശം അവരിലേക്ക് തന്നെ എത്തിപ്പെടുക. അത് അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പണം അവർക്ക് മോട്ടിവേഷൻ ആയിക്കൊണ്ട് അവര് ഹൃദയം പറിച്ച് കൂടെ നിന്ന് ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. കസ്റ്റമറെ 100% സാറ്റിസ്ഫൈ ചെയ്യുക. കസ്റ്റമറൊപ്പം വീണ്ടും വീണ്ടും എക്കാലത്തും തിരിച്ചു വരും. നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. അത് കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവർക്കത് കൊടുക്കും. അവർ വിശ്വസിക്കുന്നു, കൂടെ നിൽക്കുന്നു. എല്ലാവരോടും കൂടി നന്നായി കൊണ്ടുപോകുന്നു.
1: ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കുമൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
1: ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
0: 3020-2525.
2: അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
6: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 എം ഫോർ മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച എം ഫോർ മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ എം ഫോർ മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. എം ഫോർ മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് mfomari.com.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവുക.
5: നമ്മളെ കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വാവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ്, അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500-4998.
0: സൂപ്പർ ഹിറ്റ്.
6: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500-4998.
8: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഒരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
1: അതെന്താ പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
6: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിങ്സ് പാർട്ണർ.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
7: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
8: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
9: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
8: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ആൻഡ്
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304
2: നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റാം വീട് കാട് കയറി
3: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ. ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

0: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
1: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
2: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

0: ബ്രോട്ട് ടു യു ബൈ അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവാ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: ടു യു ബൈ
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
7: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
8: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
9: നമ്മളെ പറ്റിയാ
10: ചാപ്റ്റർ 2 ഞാനാ മോനെ.
8: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Deva Village, Mathar Kadim. Call 5500-4998.
1: And ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ആൻഡ്
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
1: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ് ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499. അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബൂ സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.
6: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: Hi, this is Arun Vijay.
8: This is Arun Vijay.
7: You're listening to Radio Sono 91.7 FM. Radio.

0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ഇതാ വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
1: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
6: തീർച്ചയായും ചോദിച്ചോളൂ.
7: അതെ, എന്റെ കല്യാണം പ്രേരിക്കും നടക്കുക.
6: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
7: സെപ്റ്റംബർ 11?
6: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
1: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at M4Marry.com.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂസിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304
0: ചെന്നൈ ബീറ്റ്സ്
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Radio Sino.
1: Scoreboard, an exclusive sports roundup show.
3: ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങോട്ട് തുടങ്ങേണ്ട ടൈമായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇട്ടങ്ങളിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. ചില വിമർശനങ്ങൾ നിൽക്കുന്ന ഒരു ടൈമാണ്. ചില ആവേശങ്ങളും ആഘോഷങ്ങളും ഒക്കെ നിൽക്കുന്ന ടൈമാണ്. ഓരോ ഇടങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഓടിച്ചാടി പോകേണ്ട ഒരു ടൈമായി നിൽക്കുന്ന സമയത്ത്, ഇന്ത്യയിലെ ഏറ്റവും ആവേശ പോരാട്ടങ്ങളിൽ ഒന്ന് ഇന്ത്യൻ ടീം, അതായത് ഇന്ത്യൻ ഫുട്ബോൾ ടീം, ബ്രസീൽ ടീമിനെ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന വമ്പൻ പ്രഖ്യാപനം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്തായാലും ആ വമ്പൻ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബ്രസീൽ ടീമിന്റെ പ്രഖ്യാപനം നടന്നു. ടീം നോക്കുമ്പോൾ വെന്റ മോനെ അമ്പമ്പോ കിട്ടിലൻ ടീമാണ്. വമ്പൻ ഒരു ഒരു ലൈനപ്പാണ് ഇന്ത്യക്കെതിരെയും ഓസ്ട്രേലിയക്കെതിരെയായിട്ടുള്ള സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രസീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഒരു ടീമിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് പോകാം. അതുപോലെ ദുലി ട്രോഫിയുടെ ഫൈനൽ ലീസോൺ വിജയം നേടി, ആദ്യ ഇന്നിംഗ്സിന്റെ ലീഡിന്റെ ബലത്തിൽ വിജയം നേടിയപ്പം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മത്സരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു മത്സരത്തിന്റെ ആവേശത്തിലേക്ക് പോവാം. സോ എ ടു സെറ്റ് കഥകളുമായിട്ട് നമ്മൾ ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് ഉഷാറായിട്ട് തുടങ്ങാണ്. കൂടെ കുടിക്കോ, കൂടെ ഞാൻ അച്ചു ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വയ്ക്കാൻ സ്ഥലം. ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ ജീവനക്കാർക്ക് സ്കൂട്ടറുകൾ. അങ്ങനെ തൊടുപുഴ മഹാറാണി വെഡിംഗ് കളക്ഷനിലെ നല്ല നിമിഷങ്ങൾ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് സോഷ്യൽ മീഡിയ വഴി കേരളം മുഴുവൻ ഏറ്റെടുത്തു. കൂടെ നിൽക്കുന്ന ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന മഹാറാണി വെഡിംഗ് കളക്ഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി എ സ്മാർട്ടോക്കിൽ അതിഥിയായി എത്തുന്നു.
1: ബിസിനസ് വളരണമെങ്കിൽ ഒരു വൺ മാൻ ഷോയിൽ ഒന്നും നടക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. എല്ലാവരും അവരോരോ റോള് വളരെ കൃത്യമായി വഹിച്ചെങ്കിൽ മാത്രമേ ബിസിനസ് താല്പര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും കൂടെ ബിസിനസ്സിനെ നന്നായി പുഷ്ടിപ്പെടുത്തി നന്നായി കൊണ്ടുപോവുക. തീർച്ചയായിട്ടും അതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അംശം അവരിലേക്ക് തന്നെ എത്തിപ്പെടുക. അത് അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പണം അവർക്ക് മോട്ടിവേഷൻ ആയിക്കൊണ്ട് അവര് ഹൃദയം പറിച്ച് കൂടെ നിന്ന് ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. കസ്റ്റമറെ 100% സാറ്റിസ്ഫൈ ചെയ്യുക. കസ്റ്റമറൊപ്പം വീണ്ടും വീണ്ടും എക്കാലത്തും തിരിച്ചു വരും. നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. അത് കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവർക്കത് കൊടുക്കും. അവർ വിശ്വസിക്കുന്നു. കൂടെ നിൽക്കുന്നു. എല്ലാവരോടും കൂടി നന്നായി കൊണ്ടുപോകുന്നു.
0: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കും ഒപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ. പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. ബ്രോട്ട് യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ്.

0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ് 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വാവ വില്ലേജ് സനേയ ആൻഡ് അൽകോർ.
1: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
2: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
3: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shri Shadi Sharma Rajesh Raman, y'all know me as Blase.
6: You're listening to
5: Radio Suno 91.7, Qatar's favorite radio station.

0: Station. Radio Sino 91.7 FM. Qatar's favorite radio station. Favorite radio station.
1: Scoreboard. An exclusive sports roundup show.
2: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏതായാലും നേരെ നമ്മുടെ ഫുട്ബോൾ മൈതാനത്തേക്ക് ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ടുമാണ്. ഇന്ത്യയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടുമാണ്. വിനീഷ്യസും റാഫിഞ്ഞയും ഉൾപ്പെടെ ഒരു വമ്പൻ നിര തന്നെയാണ് ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. സൗഹൃദ മത്സരത്തിൽ റാങ്കിങ്ങിൽ വമ്പൻ അന്തരമുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു തരത്തിലും ഒരു രണ്ടാം നിര ടീമിനെയല്ല ബ്രസീൽ ഇന്ത്യയിലേക്ക് വിടുന്നത്. ശക്തമായിട്ടുള്ളൊരു ടീമിനെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഫുട്ബോൾ ടീമുകൾക്ക് വേണ്ടിയിട്ടുള്ള സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് ബ്രസീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ട് തന്നെ സൂപ്പർ താരങ്ങൾ അടക്കമടങ്ങുന്ന 26 ടീമിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡിന്റെ സൂപ്പർ സ്റ്റാർ വിനീഷ്യസ് ജൂനിയർ, അതുപോലെ തന്നെ ബാഴ്സലോണൻ ഫോർവേഡ് റാഫിഞ്ഞ ഉൾപ്പെടെ വമ്പൻ താരങ്ങളോടൊപ്പം തന്നെ എൻഡ്രിക് ആൻഡ്രെ സാൻറ്റസ് ഉൾപ്പെടെ താരങ്ങൾ എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പൊ കാർലോ ആൻസെലോട്ടിയുടെ നേതൃത്വത്തിൽ ആ ഒരു ടീം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ബ്രസീൽ ഇന്ത്യ പോരാട്ടം ഒമ്പോ തീവാറും. സെപ്റ്റംബർ 25-29 തീയതികളിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള രണ്ട് മത്സരങ്ങൾ കളിക്കുന്ന ബ്രസീൽ 3 October കൊൽക്കത്തയുടെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അന്നായിരിക്കും ഇന്ത്യയെ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സൗഹൃദ മത്സരത്തിനുള്ള ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനും സ്റ്റേഡിയത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിനുമായിട്ട് ബ്രസീലിയൻ പ്രതിനിധി സംഘം സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സന്ദർശിച്ചിരുന്നു. സ്റ്റേഡിയത്തിന്റെ കളിസ്ഥലം നിരപ്പല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പരാതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും ആവേശ പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. വമ്പൻ ടീമുമായിട്ട് ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. പക്ഷെ ഇന്ത്യൻ ടീമും ബ്രസീലും തമ്മിലുള്ള ഒരു കിടിലൻ പോരിന് വേണ്ടിയിട്ട് കൊൽക്കത്ത അങ്ങോട്ട് കാത്തിരിക്കുകയാണ്. 3 October കളം വാഴട്ടെ, കളി തകർക്കട്ടെ എന്ന കാശംസി കൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോയിട്ട് ഓടി വരാം. ഇവിടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ദാ വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
0: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ്, അബൂ സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ദുലീപ് ട്രോഫിയിലേക്ക് പോവാണ്. ദുലീപ് ട്രോഫിയുടെ ഫൈനൽ ലീഗ് സോണും സബ് സോണും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ ഇന്നിംഗ്സിലെ വമ്പൻ സ്കോറിന്റെയും വമ്പൻ ലീഡിന്റെയും ബലത്തിൽ ഈസ്റ്റ് സോൺ അങ്ങോട്ട് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഇഷാൻ കിഷൻ ക്യാപ്റ്റനായിട്ടുള്ള വൈബ് സൂര്യവംശി വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ടീം ഈ കപ്പ് തൂക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് ഈ ഒരു ടൂർണമെന്റിൽ കണ്ടിട്ടുള്ള, ഈ ഒരു ഫൈനലിൽ കണ്ടിട്ടുള്ള ചില പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നൽ വൈബ് സൂര്യവംശി എന്ന് പറയുന്ന 15 വയസ്സുകാരൻ വൈസ് ക്യാപ്റ്റനായപ്പോൾ വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വൈഭവ് നിൽക്കുന്നത് കാണുമ്പോഴേ, കൊച്ചു പയ്യനാണെങ്കിലും ബാറ്റിംഗ് സ്കില്ല് മാത്രമല്ല ഗ്രൗണ്ടിലും ചെറിയ രീതിയിൽ മെച്യൂരിറ്റി ഒക്കെ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഡി ആർ എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിലൊക്കെ ആ ഒരു മെച്യൂരിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു. ഇഷാങ് കിഷൻ ഗംഭീര ക്യാപ്റ്റനാണ്, ഗംഭീര പ്ലെയറാണ് എന്ന് വീണ്ടും അടിവരയിട്ട് തെളിയുന്നു. ടി ട്വൻ്റിയിൽ മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഗംഭീരമാക്കാൻ കഴിയുമെന്ന് അടിവരയിട്ടുകൊണ്ടുള്ള 270 റൺസും രണ്ടാം ഇന്നിംഗ്സിലെ 80 റൺസും ഇഷാങ് കിഷനെ ഈ ടൂർണമെന്റിലും അതുപോലെ ഈ ഒരു ഫൈനലിലെയും ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയുടെ മൂന്നാം നമ്പറിലേക്ക്, രണ്ടാം നമ്പറിലേക്ക് ഇനി വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ ആ ഒരു മിഡിൽ ഓർഡറിൽ ഏറ്റവും ശക്തമായ മതിലായി എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന് വലിയൊരു ഇന്നിംഗ്സിലേക്ക് പോയിട്ടില്ലെങ്കിലും ആ തോന്നലുകൾ വീണ്ടും അടിവരയിട്ട് തെളിയിച്ചിട്ടുണ്ട് ദേവദത്ത് പിടിക്കൽ. അപ്പോൾ എന്തായാലും ഓരോരുത്തരും അവരുടേതായ പ്രകടനങ്ങൾ അടിവരയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടൈമാണ്. സോ എന്തായാലും ദിലീപ് ട്രോഫിയിൽ കുറേ പോസിറ്റീവുകൾ ഉണ്ടായിട്ടുണ്ട്. ദിലീപ് ട്രോഫി ഫൈനൽ ലീസ് സോൺ ക്യാപ്റ്റൻ ഈസ് സോൺ ടീം കപ്പ് നേടുന്നു. ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചിട്ടുള്ള ഈ ഒരു ടൂർണമെന്റിൽ എന്തായാലും ദിലീപ് ട്രോഫി നേടിയ ഈസ്റ്റ് സോൺ ടീമിന് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചു ആണ്.
2: ചെന്നൈ

0: 91.7 FM, Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റെ കമ്പനി.
4: അതെന്താ പേര്?
6: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
9: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
8: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000-1707.
10: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ. ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
11: Hi, this is Karthi.
12: You're listening to
11: Radio Snow 91.7 FM. Kate.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്. ഇങ്ങനെ ഉഷാറായിട്ട് സ്കോർ ബോർഡ് ഇനി നേരെ പോകുന്നത് നാട്ടിലൊരു ആവേശ പോരാട്ടത്തിലേക്കാണ്. സ്കൂൾ കായിക മേളയ്ക്ക് വേണ്ടിയിട്ട് നാടൊരുങ്ങാൻ വേണ്ടിയിട്ടുമാണ് ഒക്ടോബർ 24 മുതൽ 29 വരെ കോഴിക്കോടായിരിക്കും കുട്ടി കായിക പ്രതിഭകൾ, നമ്മുടെ നാട്ടിലെ കുട്ടി കായിക പ്രതിഭകൾ അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സ്കൂൾ കായിക മേളയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അണ്ടർ 14, 17, 19 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായിട്ട് 10,000 കായിക പ്രതിഭകളാണ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് വന്നത്. NITയിലെ സിന്തറ്റിക് ട്രാക്കിലും മൈതാനങ്ങളിലും അടക്കം വിവിധ വേദികളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഒളിമ്പിക്സ് മാതൃകയിലാണ് ഈ തവണയും കായിക മേള നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ, ഗംഭീരമായിട്ടുള്ള കായിക പ്രതിഭകൾ മുന്നോട്ട് വരട്ടെ എന്നൊക്കെയുള്ളതാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. കായിക പ്രതിഭകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നല്ല വേദികളും അതിഭീകരമായ പിന്തുണയാണ്. പലപ്പോഴും നമ്മളുടെ കായിക പ്രതിഭകൾ, നാട്ടിലുള്ള കായിക പ്രതിഭകൾ നേരിടുന്നത് കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളാണ്. അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കായിക മേളകളൊക്കെ വരുന്ന സമയമാണ്. സോ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുങ്ങുകയും അതുപോലെ ഗംഭീര പ്രതിഭകൾ മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു ഗംഭീര കായിക മേളയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഒക്ടോബർ മാസം കോഴിക്കോട് അങ്ങോട്ട് തകർക്കും കായിക മേളയുടെ ആവേശത്തിൽ. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടു.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
2: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
3: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
4: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
5: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാ സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, an exclusive sports roundup show.
4: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇനി ജപ്പാനിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ. ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യൻ ഗെയിമിന് വേണ്ടിയിട്ട് ജപ്പാൻ അങ്ങോട്ട് റെട്ടിപ്പണിയായിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജപ്പാനിലേക്ക് ഏഷ്യൻ ഗെയിമിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ സംഘം അങ്ങോട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 768 പേരുടെ സംഘമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. അതിൽ 503 അത്ലറ്റുകളും 265 ഒഫീഷ്യൽസുകളും ഉണ്ട്. ഈ തവണ ഇന്ത്യയുടെ ഒരു മെയിൻ സ്ട്രീം ടീം തന്നെ ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ടൊരു മെഡൽ നേടാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൗതം ഗംഭീറിന് വിശ്രമം കിട്ടുന്ന സമയത്ത് VVS ലക്ഷ്മണായിരിക്കും ഇന്ത്യയുടെ പരിശീലകനായിട്ട് ഈ ടീമിനോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങൾ ക്രിക്കറ്റിലും അതുപോലെ തന്നെ മറ്റ് ഈവെന്റുകളിലുമൊക്കെ നമുക്ക് ഒരുപാട് മെഡൽ പ്രതീക്ഷകളുണ്ട്. എന്തായാലും ഗംഭീര മെഡൽ പ്രതീക്ഷകളുമായിട്ട് എത്തുമ്പോൾ ഗംഭീരമായിട്ടുള്ള നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയട്ടെ. ഒപ്പം നമ്മുടെ സ്വന്തം ഈ നാടുകളും, അതായത് ബഹ്റിനും ഖത്തറും സൗദിയൊക്കെ ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിൽ ഒരുപാട് ഗംഭീര അത്ലറ്റുകളുമായിട്ട് കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ മികച്ച മെഡൽ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ. മികച്ച പോരാട്ടങ്ങളൊക്കെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. ഇവിടങ്ങളിലൊക്കെയുള്ള എല്ലാ അത്ലറ്റുകൾക്കും ആ ഒരു ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്രയാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7th ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ CR സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സിനോ 91.7. പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സിനോ 91.7.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Scoreboard, an exclusive sports roundup show.
2: ബാലൻഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ലോകം വീണ്ടും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു പുരസ്കാരത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ആ ഒരു ഷോർട്ട്

0: ലിസ്റ്റ് ചെയ്യുന്ന 30 പേരുകളിലേക്ക് എത്തുന്നു. വീണ്ടും ആ ഒരു പേര് 2006 മുതൽ 2026 വരെ നോക്കുകയാണെങ്കിൽ 2006 ആ പേര് ആദ്യമായിട്ട് ബാലൻഡിയോർ പുരസ്കാര ലിസ്റ്റിലേക്ക് വരുന്നത്. 2026 എത്തുമ്പോഴും ആ പേര് ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ല. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ് പറഞ്ഞു വരുന്നത്. ലയണൽ മെസ്സിനെ കുറിച്ചിട്ടാണ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 30 പേരംഗത്തിലും ലയണൽ മെസ്സി എന്ന് പറയുന്ന പേര് ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നിൽക്കുകയാണ്. എന്തായാലും ഹാരി കെയ്ൻ, വിനീഷ്യസ് ജൂനിയർ, ഫാബിയൻ റൂയിസ്, വിഡിഞ്ഞ, അതുപോലെ ഫൊറാൻ ടോറസ്, അങ്ങനെ വമ്പൻ താരങ്ങൾ ഒരുപാട് മെസ്സിയോടൊപ്പം തന്നെ ഉണ്ട്. എർലിൻ ഹാലൻഡ് ഉൾപ്പെടെയുള്ളവർ ആ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പ്രധാന പേര് ബാലൻഡിയോർ പുരസ്കാരങ്ങളിൽ മെസ്സിക്ക് എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ആ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ല എന്നുള്ളതാണ്. ആ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാൻ, എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഈ ലിസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആർക്കാണെന്നുള്ളതല്ലേ. ആ സാധ്യത ഹാരി കെയ്ൻ ആണെന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എക്സ്പേർട്ടുകൾ പറയുന്നത്. ഹാരി കെയ്ൻ ആയിരിക്കും ഈ ഒരു നേട്ടം നേടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് കൂടുതൽ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് പറയുന്നു. പക്ഷെ അതായിരിക്കില്ല, വോട്ടിംഗ് ആണ്. അതിനനുസരിച്ച് രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അവസാന നിമിഷം വമ്പൻ അട്ടിമറികൾക്കൊക്കെ വേണ്ടി കാത്തിരുന്നോളാൻ
1: പറയുന്നുവചനങ്ങളിലൂടെ നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
3: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
4: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: In association with Nesto Hypermarket, now open at Old

0: listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Scoreboard, an exclusive sports roundup show.
2: ബാലൻഡിയോർ പുരസ്കാര രാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ബാലൻഡിയോർ പുരസ്കാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള പേര് പറഞ്ഞു തരാൻ എന്നെ കൂടെ തൽക്കാലം പറ്റൂല. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പേരുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എന്തിന്റെ ബേസിലായിരിക്കും ഒരു താരത്തിന് ആ ഒരു പുരസ്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൃത്യമായ ഒരു ഒഫീഷ്യൽ വോട്ടിംഗ് പാനൽ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ബാലൻഡിയോർ പുരസ്കാരത്തിന്റെ വോട്ടിംഗ് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാലൻഡിയോർ പുരസ്കാരത്തിന് ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 100, ആദ്യത്തെ 100 റാങ്കിങ്ങിൽ നിൽക്കുന്ന ഓരോ രാജ്യത്തിനും ഒരു സ്പെഷ്യലൈസ്ഡ് ഫുട്ബോൾ ജേർണലിസ്റ്റിനാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 30 ഷോർട്ട് ലിസ്റ്റ് പ്ലേയേഴ്സിൽ നിന്ന് ഓരോ ജേർണലിസ്റ്റിനും 10 വീതം റാങ്കിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാം. 30 10 അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തെ സ്ഥാനം അവർക്ക്, അവർ ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്ന ആൾക്ക് 15, സെക്കൻഡ് പ്ലേസ് കൊടുക്കുന്ന ആൾക്ക് 12, തേർഡ് പ്ലേസ് കൊടുക്കുന്ന ആൾക്ക് 10, പിന്നെ 8, 7, 5, 4, 3, 2, 1 വീതം പോയിന്റുകളാണ്. അതായത് 10 സ്ഥാനം കൊടുക്കുന്ന ആൾക്ക് വെറും 1 മാത്രമായിരിക്കും കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന പ്ലെയർ ആയിരിക്കും ബാലൻഡിയോർ പുരസ്കാര ജേതാവ്. സോ 100 രാജ്യങ്ങളിൽ നിന്നുള്ള ഈ സ്പെഷ്യലിസ്റ്റ് ജേർണലിസ്റ്റുകൾ തീരുമാനിക്കും ആരായിരിക്കും ആ ഒരു ബാലൻഡിയോർ പുരസ്കാര ജേതാവ് എന്നുള്ളത്. ഇവര് വെറുതെ അങ്ങ് വോട്ട് ചെയ്യല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. നിയന്ത്രണങ്ങളില്ല, നിബന്ധനകളുണ്ട്. അത് ഓരോ ജേർണലിസ്റ്റുകളുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്. അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടീമിന് വേണ്ടിയിട്ട് അവർ നേടിക്കൊടുത്തിട്ടുള്ള അച്ചീവ്മെന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ക്ലാസ്, അതുപോലെ ഫെയർ പ്ലേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ബാലൻഡിയോർ പുരസ്കാരത്തിന് പരിഗണിക്കണമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതുമായിട്ട് ബേസ് ചെയ്ത് എപ്പോഴും വിവാദങ്ങൾ വരുന്നത് ഇത് പലരും പരിഗണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം എന്തായാലും 100 രാജ്യങ്ങളിൽ നിന്നുള്ള പല ജേർണലിസ്റ്റുകൾ ചേർന്ന് തീരുമാനമെടുക്കുന്ന ഒരു പുരസ്കാരമാണ്. പക്ഷേ ഇതൊരു വോട്ടിംഗ് രീതിയിലാണെങ്കിലും പലപ്പോഴും ഫെയർ ആയിട്ടുള്ള പുരസ്കാരങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു സസ്പെൻസ് ത്രില്ലർ എപ്പോഴും നിറഞ്ഞു നിൽക്കും. പ്രതീക്ഷിക്കുന്ന പേരുകളെയൊക്കെ മറികടന്ന് ചില പേരുകൾ വരാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതകളുമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തെ പറഞ്ഞു കൊടുത്തോ, ഇത് വോട്ടിംഗ് ആണ്. കൂടെ ഞാൻ അച്ചു ആണ്. ദി സ്കോർ ബോർഡിൻ്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: സത്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
7: ഹായ്, ദിസ് ഇസ് മഞ്ജുമ.
8: ഹായ്, ദിസ് ഇസ് മഞ്ജുമ.
7: യു ആർ ലിസണിംഗ് ടു 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ് ഇവിടെ ഞാൻ ആണ്. ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് ഞങ്ങളുടെ ടാറ്റ ബേബി പറയേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ ഫ്രഞ്ച് മാഗസീനായിട്ടുള്ള എല്ലാ എക്യൂപ്പിന്റെ ഏറ്റവും പുതിയ ഒരു എഡിഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് അവർ യു സി എല്ലിന്റെ ചരിത്രത്തിൽ എക്കാലത്തെയും മികച്ച 11 താരങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. യു സി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച 11 താരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരേതായിരിക്കും? യു സി എല്ലിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച 11 താരങ്ങൾ എന്ന് പറയുമ്പോൾ ബാക്കി 10 പേരാരൊക്കെയാണെങ്കിലും ഈവൻ ലയണൽ മെസ്സി ഫാൻസ് വരെ പറയും യു സി എൽ അല്ലേ, മിസ്റ്റർ യു സി എൽ എന്ന് വിളിക്കുന്ന സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആ ഇലവനിൽ ഉണ്ടാകും എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പേരില്ലാണ്ടാണ് ഈ ഒരു ടീം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വെറും കണക്കുകളോ ട്രോഫികളോ മാത്രം അടിസ്ഥാനത്തിലല്ല ഈ ടീമിനെ തിരഞ്ഞെടുത്തത്. റൊണാൾഡോ തന്റെ കരിയറിന്റെ രണ്ടാം പകുതിയിൽ പഴയതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രിബിളിംഗ് ശൈലിയിൽ നിന്ന് മാറി വെറും ഒരു ഗോൾ സ്കോറർ മാത്രമായി ഒതുങ്ങിപ്പോയി എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് റൊണാൾഡോവിനെ ഈ ഒരു യു സി എൽ ഇലവനിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. 140 ഗോളുകളോടുകൂടി ടോപ്പ് സ്കോറർ, ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയിട്ടുള്ള താരം 42, സ്വന്തം പേരിലുള്ള റൊണാൾഡോവിനെ ഈ ഇലവനിൽ നിന്ന് ഒഴിവാക്കിയത് ഫുട്ബോളിനോടുള്ള കനത്ത അനീതിയാണെന്ന് പല രീതിയിലും ആരാധകർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇലവനെ കുറിച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഈ ഒരു ഇലവനിൽ ഗംഭീരമായിട്ടുള്ള താരങ്ങളുണ്ട്, മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. പക്ഷെ ഒരു തരത്തിലും മുന്നേറ്റ നിരയിൽ റൊണാൾഡോ എന്ന് പറയുന്ന പേര് യു സി എല്ലിൽ നിന്ന് മാറ്റി വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അയാൾ കെട്ടിപ്പടുത്തുയർത്തിയ അല്ലെങ്കിൽ അയാൾ നേടിയെടുത്ത നേട്ടങ്ങൾ അത്രമാത്രം വലുതാണ് ആ ഒരു ഈവെന്റിൽ. ആ നേട്ടങ്ങളെ അംഗീകരിച്ചേ പറ്റൂ. രണ്ട് ടീമുകൾക്ക് വേണ്ടി യു സി എൽ കിരീടങ്ങൾ നേടിയിട്ടുള്ളൊരു താരമാണ് അയാൾ. മിസ്റ്റർ യു സി എൽ എന്ന് നമ്മൾ വിളിക്കുന്നൊരു വ്യക്തിയാണ്. സോ അതൊഴിവാക്കല് ഒരു തരത്തിലും പ്രഖ്യാപനത്തിന് സുഖം കിട്ടൂല. പിന്നെ ഈ ഒരു പ്രഖ്യാപനത്തിനും ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത് റൊണാൾഡോനെ ഒഴിവാക്കിയത് കൊണ്ടാണ് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇത് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറേ കഥകളുമായിട്ട് കേൾക്കാം കാണാം. കൂടെ ഞാൻ അച്ചു ആയിരുന്നെ. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.
0: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ദസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്മാർട്ട് ടോക്ക്
4: ബ്രോട്ട് ടു യു ബൈ
5: ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
7: In association with
8: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
9: പ്രവാസ ലോകത്ത് ഓണം കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. പക്ഷെ നാട്ടിലെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇങ്ങനെ അവസാനിച്ചു വരുന്ന ഒരു സമയം, അത് മാത്രമല്ല ഓണം ആര് തൂക്കി എന്നുള്ള ഒരു ചോദ്യവും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്മാർട്ട് ടോക്കിലേക്ക് സ്വാഗതം. നിസ്സയ അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.
10: സ്മാർട്ട് ടോക്കിൽ ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ സ്ഥാപനത്തെ നമ്മൾ ഏറ്റെടുത്തത്.
9: തൊടുപുഴയിലെ മഹാറാണി വെഡിങ് കളക്ഷൻസ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, തങ്ങളുടെ ജീവനക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങൾ നൽകിയ ഒരു സ്ഥാപനവും ആ സ്ഥാപനത്തിന്റെ മുതലാളി.
10: തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി എ.
9: എനിക്ക് തോന്നിയൊരു കാര്യം നിസ, ഈ ഓണത്തിന് മലയാളികൾ കണ്ട മനോഹരമായ കാഴ്ച തൊടുപുഴയിൽ നിന്നാണ് സംഭവിച്ചത്.
10: തീർച്ചയായിട്ടും അതിനൊരു വലിയ അഭിനന്ദനങ്ങൾ സർ.
11: താങ്ക് യു.
9: ഓക്കെ, എന്താണ് മഹാറാണിയുടെ തുടക്കം? എന്താണ്
11: മഹാറാണി? നമ്മൾ 9 വർഷം മുമ്പാണ് ആരംഭിച്ചത് തൊടുപുഴയിലെ.
9: ഓക്കെ,
11: ഒരു 25,000 സ്ക്വയർ ഫീറ്റ് ഷോറൂമായിട്ടാണ് തുടങ്ങിയത്. ഇന്നിപ്പോ അതൊരു 65,000 സ്ക്വയർ ഫീറ്റിലേക്ക് 2.5 വർഷം മുമ്പ് അത് നമ്മളൊന്ന് ഉയർത്തി ഒരു ബ്രൈഡൽ ഷോറൂമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നു.
10: എന്തുകൊണ്ടാണ് മഹാറാണി എന്നൊരു പേര്?
11: മഹാറാണി തീർച്ചയായിട്ടും ഒരു ടെക്സ്റ്റൈൽ ഫാമിലി വെഡിങ് സെന്റർ എന്ന് പറയുമ്പോൾ ബ്രൈഡ്സ് ആണല്ലോ കൂടുതൽ ഇതിനകത്തേക്ക് വരുന്നത്, വിവാഹ വസ്ത്ര പർച്ചേസ്. അപ്പൊ ഓരോ ബ്രൈഡ്സ് ഒരു മഹാറാണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ മനസ്സിൽ അന്ന് ചെറുതായി തോന്നിയതുകൊണ്ടാണ് ഇട്ടത്. പക്ഷെ അതിപ്പോ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായത് കൊണ്ട് അതിപ്പോ അത് വളരെ കൃത്യമായി ചേരുന്നു എന്ന് മാത്രം.
9: പേര് ചേരുന്നു അല്ലേ?
11: അതെ, വളരെ കൃത്യമായി ചേരുന്നു. ഇപ്പം
10: സാറിന്റെ ഒരു ബിസിനസ് യാത്രയുടെ തുടക്കത്തിൽ ഈ ഒരു ടെക്സ്റ്റൈൽ രംഗത്ത് തന്നെയായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് സർ എത്തിയത്?
11: ഇല്ല, ഞാനൊരു ചെറിയ സ്വയം തൊഴിലൊക്കെ ആയിട്ടാണ് ആരംഭിച്ചിരുന്നത്. അതിനുശേഷം പല പല ബിസിനസ്സുകൾ ചെയ്തു, ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്തു, ബിസിനസ് ചെയ്തു, മൊബൈൽ ഫോൺ ബിസിനസ് ചെയ്തു, ഫുട്വെയർ ബിസിനസ് ചെയ്തു. അങ്ങനെയാണ് 9 വർഷങ്ങൾക്ക് മുമ്പ് ടെക്സ്റ്റൈൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇങ്ങനെ വന്ന് തൊടുപുഴയിൽ നമ്മുടെ സ്വന്തം ദേശത്ത് തന്നെ 25,000 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ജീവനക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൂടെ നിൽക്കുന്ന ചങ്കും പറിച്ച് കൂടെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ജീവനക്കാരായിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളും കുറച്ച് ഒക്കെ അവരങ്ങനെ നിർത്താൻ തോന്നിപ്പിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഞങ്ങളുടെ ടോട്ടൽ ടീമിന്റെ ഒരു ഭയങ്കര ടീം വർക്ക്, പിന്നെ കസ്റ്റമേഴ്സിന് എപ്പോഴും ഏറ്റവും നല്ലത്, ഏറ്റവും വൃത്തിക്ക് അവരുടെ തൃപ്തി ഉറപ്പുവരുത്തി കൊടുക്കുന്ന കാര്യത്തിൽ തുടക്കം മുതലേ ശ്രദ്ധിച്ചിരുന്നു. അതാണ് നമ്മളെ ഇതുവരെ എത്തിച്ചതിന്റെ ഏറ്റവും വലിയൊരു സൂത്രവാക്യം എന്നുള്ളതാണ് ഞങ്ങള് വിശ്വസിച്ചോണ്ടിരിക്കുന്നത്.
9: ഓക്കെ, ഇപ്പൊ എത്രയാണ് ടീം സ്ട്രെങ്ത്? എത്രയാണ് സാർ, എത്ര ജീവനക്കാരാണ് ഉള്ളത്?
11: അതെ, മഹാറാണി വെഡിങ് കളക്ഷൻസിൽ മാത്രമാണെങ്കിൽ 440 പേരാണ് നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് മറ്റു പല ബിസിനസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടി ഒരു 12,000 ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്.
9: അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഇപ്പൊ മഹാറാണിയിലേക്ക് തൊടുപുഴ, അല്ലെങ്കിൽ ഇപ്പൊ തൊടുപുഴ എന്ന് പറയുമ്പോ തൊടുപുഴ, മൂവാറ്റുപുഴ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇപ്പൊ അവിടെ നിന്നുള്ള കസ്റ്റമേഴ്സ് മാത്രമാണോ, അതല്ല മഹാറാണിയെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇപ്പൊ നമ്മൾ എറണാകുളത്തൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന പോലെയുള്ള ആ ഒരു സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ടോ?
11: തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ ഇത് ഏറ്റവും വലിയൊരു ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും ടോട്ടലി ഒരു ബിസിനസിന്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് 30% നാട്ടിന്റെ ഔട്ടർ ഏരിയകളിൽ നിന്ന്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പൊ ആലപ്പുഴ, മാവേലിക്കര, കായംകുളം, റാന്നി, കോന്നി, പത്തനംതിട്ട ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്ന ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 70% ബിസിനസ്. മഹാറാണിയെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്ന് പറയുന്നത് NRIs ഒക്കെ യുവതികളൊക്കെ പുറത്തിരിക്കുമ്പോ, ഇപ്പൊ UKയിലോ അമേരിക്കയിലോ ഈവൻ ഖത്തറിലോ ഒക്കെ ഇരിക്കുമ്പോ വിവാഹം ഉറപ്പിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെ നമ്മുടെ പ്രസൻസ് കണ്ടുകൊണ്ട് അവര് മഹാറാണിയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, വീട്ടുകാര് റാന്നിയിൽ നിന്ന് മഹാറാണിയിൽ എത്തുന്നു, പെൺകുട്ടി NRI എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി മഹാറാണിയിൽ വരുന്നു, അവൾ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു, വിവാഹ വസ്ത്രം പർച്ചേസ് ചെയ്യുന്നു, ഒരുമിച്ച് നാട്ടിൽ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾ സംഭവിക്കുന്നുണ്ട്.
10: സാർ പറഞ്ഞു ഇത്രയും 2,000 ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു, സാർ ഈ ഒരു ടീമിനെ കൂട്ടി നിർത്തുന്നതിന്റെ ഒരു ഒരു സീക്രട്ട് എന്താണ്, എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം?
11: അപ്പൊ എന്താന്ന് വെച്ചാല് ബിസിനസ് വളരണമെങ്കിൽ ഒരു വൺ മാൻ ഷോയിൽ ഒന്നും നടക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. എല്ലാവരും അവരൊരു റോള് വളരെ കൃത്യമായി വഹിച്ചെങ്കിൽ മാത്രമേ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും കൂടെ ബിസിനസിനെ നന്നായി പുഷ്ടിപ്പെടുത്തി നന്നായി കൊണ്ടുപോവുക, തീർച്ചയായിട്ടും അതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അംശം അവരിലേക്ക് തന്നെ എത്തിപ്പെടുക. അത് അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പണം അവർക്ക് മോട്ടിവേഷൻ ആയിക്കൊണ്ട് അവര് ഹൃദയം പറിച്ച് കൂടെ നിന്ന് ബിസിനസിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, കസ്റ്റമറെ 100% സാറ്റിസ്ഫൈ ചെയ്യുക, കസ്റ്റമറൊപ്പം വീണ്ടും വീണ്ടും എക്കാലത്തും തിരിച്ചു വരും, നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. അത് കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അവർക്കത് കൊടുക്കും, അവർ വിശ്വസിക്കുന്നു, കൂടെ നിൽക്കുന്നു, എല്ലാവരോടും കൂടി നന്നായി കൊണ്ടുപോകുന്നു.
9: ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നോക്കുന്ന സമയത്താണെങ്കിലും ശരി, ഇപ്പൊ പലർക്കും സമ്മാനങ്ങൾ കിട്ടുന്നു, പലർക്കും സമ്മാനങ്ങൾ കിട്ടുന്നില്ല, പക്ഷെ കിട്ടുന്നവരും കിട്ടാത്തവരും ഒരുപോലെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ചിയറിങ്ങും കയ്യടിയും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സാറിനെ വിളിക്കണം അല്ലെങ്കിൽ രാജസ്കാരെ വിളിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്.
11: തീർച്ചയായിട്ടും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു കൾച്ചർ ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ, അതായത് എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവർക്കും കിട്ടാനുള്ള വാതില് തുറന്നു കൊടുക്കുകയും അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പം ശരിക്കും ഓണത്തിന്റെ ഒരു സമ്മാനം എല്ലാവർക്കും കിട്ടി, കിട്ടിയതിന്റെ തോത് പലർക്കും വലുതും പലർക്കും ചെറുതായിരുന്നു എന്ന് മാത്രം. പക്ഷെ ഒരു സ്ഥാപനത്തിലുള്ള ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഭാഗ്യം കൊണ്ട് നടന്നു പോകുന്നതും നന്നായി കൂടുതൽ കിട്ടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൾച്ചറാണ് അവിടെ നടക്കുന്നത്. അതാണ് എപ്പോഴും വിജയം കാണത്തുള്ളൂ എന്നുള്ളത് നമുക്ക് നമ്മുടെ ടീമിനും ഒരു ചെറിയ ബോധ്യം എവിടെയോ കിടപ്പുണ്ട്. അതാണ് അതിന്റെ ഒരു
10: സംഭവിക്കുന്നത്. അതിൽ തന്നെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത് സ്ഥലവും വീടും കൊടുക്കുക, അതെനിക്ക് ഒരാളെ സംബന്ധിച്ച് അയാളുടെ ലൈഫില്
9: ഏറ്റവും
10: ഭയങ്കര
9: വിജയവും
10: തീർച്ചയായിട്ടും അത്
9: പൂർണ്ണതയുമാണ്.
10: അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്? നമുക്കറിയാം വാഹനം കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഗിഫ്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വീടും സ്ഥലവും അത് ഏറ്റവും ആപ്റ്റ് ആയ ഒരാൾക്ക് തന്നെ കൊടുക്കുന്നു. മാർട്ടിൻ എന്നാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം സാർ എടുക്കാൻ കാരണം?
11: സത്യം പറഞ്ഞാല് മാർട്ടിനൊക്കെ നമ്മുടെ സ്ഥാപനം തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ കൂടെ ഒരു ബില്ലിംഗ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തു. അയാളൊക്കെ മാർട്ടിനൊക്കെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ബിസിനസിനെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് രംഗത്ത് നടത്തിക്കൊണ്ട് പോകാൻ നല്ല ഹെൽപ്പ് പുള്ളി തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആർജിച്ചെടുത്ത ഒരു സാധനമാണ്. അപ്പൊ അവരുടെയൊക്കെ ആ ലക്ഷ്യബോധവും കാഴ്ചപ്പാടും കാണുമ്പം സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കൊപ്പം എല്ലാ ആളുകളും ഒന്ന് വളരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. തൊട്ടു മുമ്പ് നമ്മൾ രണ്ട് ജീവനക്കാർക്ക് സ്ഥലം കൊടുത്തിരുന്നു, പിന്നെ ഇത് ഇത്ര വലിയൊരു വാർത്തയൊന്നും ആയില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ മൂന്നാമതാണ് മാർട്ടിന് ഇങ്ങനെ ഒരു വീടും സ്ഥലവും കൊടുക്കുന്നത്. എന്തുകൊണ്ടും മാർട്ടിന് അത് അർഹിച്ച ആളാണ്. പക്ഷെ മാർട്ടിന് കിട്ടിയപ്പം മാർട്ടിന് സന്തോഷിച്ച പോലെ തന്നെ ഒട്ടേറെ ആളുകൾ സന്തോഷിച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു നല്ല മുഹൂർത്തം. ഇനിയും ഇതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന പല ആളുകൾക്കും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു കൾച്ചർ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം തന്നെ.
9: ഓക്കെ, അതോടൊപ്പം തന്നെ നിത്യ
11: അർഹനാണ്,
9: അതുപോലെ തന്നെ ഒരാളാണ്
11: ഒരു കൾച്ചർ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം തന്നെ.
9: ഓക്കെ, അതോടൊപ്പം തന്നെ നിത്യ
11: അർഹനാണ്,
9: അതുപോലെ തന്നെ ഒരാൾ

0: ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. കാരണം നിത്യ ഇങ്ങനെ ജോലി ചോദിച്ചു വന്നു, അപ്പൊ സെയിൽസിനകത്ത് എങ്ങനെ വർക്ക്, ഇങ്ങനെ ഒരു വർത്തമാനം പറയത്തില്ല, സേവിങ് കേൾക്കാത്ത ഒരാൾക്ക് എങ്ങനെ ജോലി കൊടുക്കും. എന്തായാലും കുഴപ്പമില്ല, ഒരു ചെറിയ പെൺകുട്ടിയല്ല, ജോലി ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അതിന് പറ്റുന്ന ജോലിയൊക്കെ ആയിട്ട് ഒരു പാക്കിംഗ് ഡിവിഷൻ, ഫോൾഡിംഗ് ഡിവിഷനിലൊക്കെ നമ്മൾ ജോലി കൊടുത്തു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഈ കുട്ടിയുടെ ചെവി കേൾക്കാത്ത കാര്യം നമ്മുടെ കടയിലെ ജീവനക്കാർ തന്നെ കുട്ടീനെ ഒന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞയച്ചു. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഹിയറിംഗേഡ് വെക്കുകയാണെങ്കിൽ അല്പം ഒന്ന് ഗുണം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ആ ഡിവിഷനിൽ ജോലി ചെയ്യുന്ന ആളുകള് ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ പിരിവെടുത്തത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്ലാനിലേക്ക് പോവാണ്. അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയിൽ അത് വന്നത്. കാര്യം ചോദിച്ചു, അപ്പൊ കാര്യം പിടികിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പണി ചെയ്യാം, നിങ്ങളത് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ വഴിയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മളത് മുന്നോട്ട് എടുത്തതും അത് കൊടുത്തതും. അപ്പൊ അത് കൊടുത്തപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ അതൊന്ന് പബ്ലിഷ് ചെയ്തു. അത് ഇത്രയേറെ ആളുകൾക്ക് ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. സത്യം പറഞ്ഞാൽ അത് ടച്ച് ചെയ്ത ശേഷമാണ് നമുക്കും തോന്നിയത് വേറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതും
1: മഹാറാണി വെഡിംഗ് കളക്ഷൻസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി ആണ് നമ്മുടെ കൂടെ സ്മാർട്ട് ടോക്കിൽ ഉള്ളത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.
2: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: ഹലോ എവ്രിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടെ.
2: സ്മാർട്ട് ടോക്ക്
6: ബ്രോട്ട് ടു യു ബൈ
7: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
8: Association with Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.
2: This is Radio Suno
9: 91.7 FM,
2: Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
8: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525. ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൻ ഫിറ്റ്നസ് സെന്ററിന്റെ 7th ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ CR സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 ഫാൽക്കൻ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
7: Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
8: In association with Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഈ ഓണക്കാലത്ത് മലയാളികൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. മഹാറാണി വെഡിംഗ് കളക്ഷൻസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയാസ് സർ ആണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. മഹാറാണിയുടെ മുഖങ്ങളിൽ ഒന്നാണ് നിത്യ എന്ന് പറയുന്ന, നിത്യയുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് തുടക്കം മുതൽ. നിത്യ വളരെ വലിയൊരു, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. നിത്യനെ

0: പോലെ തന്നെ അടുത്തൊരാൾക്ക് കൂടി നമ്മള് ജോലിയും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട് അല്ലേ?
1: അതെ അതെ അതെ, അത്തരം കുറച്ച് ആളുകൾ, കുറെ അധികം ആളുകൾ നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട് പല ഫേമിലായിട്ട്. പക്ഷെ നമ്മുടെ വ്ളോഗർ ജോജി തമ്പി ഒരിക്കലൊരു വാട്സാപ്പില് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട്, ഇങ്ങനെ വർത്തമാനം പറയത്തില്ല സേവിങ് കേബിൾ, പക്ഷെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ തൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പയ്യൻ, ആരെങ്കിലും ഒരു ജോലി കൊടുക്കുമെന്നുള്ളൊരു പോസ്റ്റ് കണ്ടപ്പോ നമ്മള് അവനെ വിളിച്ചു വരുത്തി. നമ്മൾ ശരിക്കും നമ്മുടെ ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റില് ജോലി കൊടുത്തു. അവനെ അറ്റായിട്ടുള്ള ഒരു പയ്യനും കൂടെ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജോലിയും കൂടെ കൊടുത്തിരുന്നു.
2: അതോടൊപ്പം
1: ശരിക്കും ഇതൊരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന നമ്മുടെ അവിടുത്തെ കുറച്ച് നല്ല ആളുകളുണ്ട്. ഇത്തരം ഇതിപ്പോ എല്ലാം നമ്മുടെ മുമ്പിൽ എത്തത്തില്ലല്ലോ, നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവരുന്നതും ഇതൊക്കെ നടത്തിയെടുക്കാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരോടാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇത്തരം നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നതിന് നന്ദി പറയേണ്ടത്.
2: അതോടൊപ്പം തന്നെ ഇതില് സാറിന്റെ ഡിജിറ്റൽ ടീം ആരാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ്?
0: അവർക്കൊരു വലിയ കൈയടി,
2: അവർക്കൊരു വലിയ കൈയടി ഉണ്ട് കേട്ടോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതൊരു 10-20-22 പേര്, 10-18-20 പേര് ഒരു ടീമാണ് ശരിക്കും പറഞ്ഞാൽ. അത് അവരും സത്യം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നു, അതാണ് അതിന്റെ കാര്യം. അവർക്ക് തന്നെയാണ് എപ്പോഴും കൈയടി കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഈ ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ജനങ്ങളെ വളരെ ഭംഗിയോടുകൂടി അവതരിപ്പിച്ച് നമ്മളോട് ഒരു ഇഷ്ടം തോന്നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൈയടി അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അവരും ആത്മാർത്ഥമായി അവരവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്.
2: ഓക്കെ, അല്ല അവര് ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പൊ അവര് ഇപ്പൊ ആത്മാർത്ഥമായിട്ട് അവരുടെ ഡിജിറ്റൽ മേഖലയെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മേഖലയെ കാര്യമായിട്ട് ജോലി ചെയ്ത് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഇത് കാണുന്ന ആളുകൾക്കൊരു പ്രചോദനം നൽകാനും ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്നു. അപ്പൊ അവര് ചെയ്യുന്നത് ജോലി മാത്രമല്ല, മാതൃകാപരമായ ഒരു ഉത്തരവാദിത്തം കൂടിയാണെന്ന് തോന്നുന്നു.
1: കാരണം ഇത്തരം കാര്യം നമ്മളും പലതും സോഷ്യൽ മീഡിയ വഴി കാണുമ്പോഴാണ് നമുക്കും പലതും പലതും ചെയ്യണമെന്നുള്ളൊരു ആശയം നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ഉറപ്പായിട്ടും നമ്മൾ പലരെയും കണ്ടുപഠിച്ചിട്ടാണല്ലോ നമ്മൾ കുറച്ചുകൂടി നന്നാക്കി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും ഒട്ടേറെ ആളുകൾക്ക് അത് പ്രചോദനം ആകുന്നുണ്ടായിരിക്കുന്നത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.
0: ഇത്രയും കെയറിംഗ് ആയ ഒരു ബോസ് ആകാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു?
1: അല്ല, എന്താന്ന് വെച്ചാൽ അതിനകത്ത് വിശ്വാസം എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പം ബിസിനസ് ചെയ്യുന്നു, കുറച്ചൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നു. നമുക്കും ഞാൻ എപ്പോഴും നമ്മുടെ ടീമിനോട് പറയാറുള്ള എന്താന്ന് വെച്ചാൽ, നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക് ജീവിക്കാനാണെങ്കിൽ നമുക്കൊരു ഒരു പ്രസ്ഥാനം മതി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 10-23 സ്റ്റോറുകൾ നടത്തുന്നുണ്ട്, പല പല മോഡലുകളും പല പേരുകളുമായിട്ട്. അപ്പം അതുകൊണ്ടാണല്ലോ 12,000 പേർക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോ നമ്മുടെ ഉദ്ദേശം എന്ന് തന്നെ പറയുന്നത് കുറെ ആളുകൾക്ക് നന്നായി ജോലി കൊടുക്കുക, നല്ല ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാനായിട്ടും കൂടെ സാധിക്കുക. ജസ്റ്റ് ഒരു ജോലി കൊടുത്തിട്ട് ഒരു മിനിമം വേതനം കൊടുക്കുന്നതിനേക്കാൾ ഒരു ജോലി കൊടുക്കുക, വേതനം കൊടുക്കുക, അതോടൊപ്പം അവർക്ക് തന്നെ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളും തുറന്നു കൊടുക്കുക. ഈവൻ സോഷ്യൽ മീഡിയ ടീമിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും അതൊരു സെയിൽസ് അല്ല, എന്നിരുന്നാലും നമ്മൾ അവർക്കൊരു നല്ല ലക്ഷ്യബോധം ഓരോ മാസവും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അത് അവർ വളരെ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും അവരുടെ ശമ്പളത്തിന് പുറമെ നല്ലൊരു സംഖ്യ അവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലാണ് നമ്മളെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് എല്ലാവരും അവരുടെ ഹൃദയവും കൂടെ വെച്ച് ജോലി ചെയ്യാന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണു, റിസൾട്ട് ഉണ്ടാക്കുന്നു, അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള പണവും കൂടെ കൂടെ കൂടുതൽ കിട്ടുന്നു. അപ്പൊ അവർക്ക് നന്നായി ജീവിക്കാൻ സാധിക്കുമല്ലോ, കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ സാധിക്കുമല്ലോ. പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്ഥാപനത്തിനകത്ത്.
0: വേക്കൻസി വല്ലതും ഉണ്ടോ?
2: നല്ല ചോദ്യം. സാറ്, അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് സാറേ, ഇത് മഹാറാണിയുടെ പേജിലൂടെ മാത്രമാണോ നിങ്ങളത് ഇത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചാനലുകളോ മറ്റെന്തെങ്കിലും ഉണ്ടോ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല. മഹാറാണിയെ സംബന്ധിച്ച് 3 പേജ് ഉണ്ട്, 3 പ്ലാറ്റ്ഫോമിലും പേജസ് ഉണ്ട്, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും. അത് കൂടാതെ നമുക്ക് ഹൗസ് ഓഫ് സാരീസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് കൂടി ഉണ്ട്. അതിനകത്ത് കോമൺ കാര്യങ്ങൾ ഇടാറില്ല, സാരീസിന്റെ ഡെയിലി 3 വീഡിയോസ് നമ്മൾ അപ്പ് ചെയ്യാറുണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മഹാറാണിയുടെ പേജ് വഴി മാത്രമാണ് അപ്പ് ചെയ്യുന്നത്.
2: അപ്പൊ ബാക്കിയുള്ളവരത് എടുക്കുന്നതാണല്ലേ, മറ്റു ചാനലുകൾ അത് എടുക്കുന്നതാണ്.
1: അതെ അതെ അതെ.
0: ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഒരു നാട്ടിലൊരു സംരംഭം, അല്ലെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നു പ്രവാസികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോറൂംസ്,
2: ഗാർമെന്റ്സ്,
0: ഗാർമെന്റ്സ് എന്തെങ്കിലും ഒക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരിക. അപ്പൊ ഈ ഒരു രംഗത്തേക്ക് വരുന്നവർ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരോട് സാറിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ ഒരു രംഗത്തെ പറ്റി പഠിക്കുമ്പോ, അത് ഇങ്ങനെ പഠിക്കുമ്പോ, ഇതൊരു നല്ല ബിസിനസ് ആണ് വളരെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ. വളരെ കൃത്യമായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഇത് വളരെ മോശം ബിസിനസ് ആണ്. കാരണം ഈ രംഗത്ത് ബിസിനസ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്, പക്ഷെ ഇതിനകത്ത് വളരെ കൃത്യമായി പർച്ചേസ് ചെയ്യുകയും കൃത്യമായി ഇൻവെന്ററി ഒക്കെ മാനേജ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ മറ്റേ ഡെഡ് സ്റ്റോക്ക് വരാനുള്ള സാധ്യതയും, സെലക്ഷൻ മോശമായി കഴിഞ്ഞാൽ കസ്റ്റമർ വരാതിരിക്കാനുള്ള സാധ്യതയും, ഏറ്റവും കൂടുതൽ കടകൾ തുടങ്ങിയിട്ട് പൂട്ടിപ്പോകുന്ന ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ. എപ്പോഴും സെലക്ഷൻ ഫാഷൻ അപ്ഡേഷൻ വളരെ കൃത്യമായിട്ട് നിൽക്കുക, റീസണബിൾ പ്രൈസ് നിൽക്കുക. പിന്നെ കസ്റ്റമർ വരുമ്പം അവരുടെ അഭിരുചി മനസ്സിലാക്കി, അവരുടെ ബഡ്ജറ്റ് മനസ്സിലാക്കി, അവരുടെ തൃപ്തി സമ്പാദിക്കുന്ന രീതിയിൽ വസ്ത്രം കൊടുക്കാൻ പറ്റിയാൽ പിന്നെ ഒരിക്കലും ഈ ബിസിനസ് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ള പറയുന്നതിന് നല്ല വളരെ വലിയ പരിശ്രമം ഒരു ടീമിന്റെ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം.
0: ഓക്കെ, നമ്മളും ഈ പറഞ്ഞ പോലെ ട്രെൻഡ് ഈ ട്രെൻഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മളും നോക്കി പോകുന്നുണ്ടാവില്ല സാരി റിലേറ്റഡ് ആയിട്ടുള്ള ഇതായത് കൊണ്ട് തന്നെ.
1: തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് നമ്മള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെ നമ്മള് കുറച്ച് നല്ല പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടിയാണ് ഈ ബിസിനസിനെ കാണുന്നത്. വളരെ കൃത്യമായിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യുന്നു. കൂടുതൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി വാങ്ങാതെ വാങ്ങുന്നതിന്റെ തോതുകൾ കൂട്ടിക്കൊണ്ട് പല തവണകളായി വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും മാർക്കറ്റിൽ നമുക്ക് ടച്ച് ചെയ്ത് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പുതിയ മാറുന്ന ട്രെൻഡുകളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു റീസണബിൾ പ്രൈസ്, ഒരു ന്യായമായ വില എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഓവർ സ്റ്റോക്ക് കടയിൽ വന്നാൽ അത് ഡെഡ് സ്റ്റോക്കായി മാറും. അപ്പൊ ഓവർ സ്റ്റോക്ക് ചെയ്യാതെ കുറേശ്ശെ കുറേശ്ശെ പല തവണകളായി വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ അവലംബിക്കുന്ന ഏറ്റവും വലിയൊരു മെത്തേഡ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ധാരാളം സമയം ഇന്ത്യ മുഴുവൻ നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സഞ്ചരിക്കേണ്ടി വരും. എന്നിരുന്നാലും അതാണ് ഇതിനകത്ത് സക്സസ്ഫുൾ മോഡൽ. അതാണ് ഞങ്ങൾ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് എപ്പോഴും നല്ല സെലക്ഷൻ കൊടുത്തോണ്ടിരിക്കാനേ പറ്റുന്നുണ്ട്. ഒരു സക്സസ്.
0: ഓക്കെ, തൊടുപുഴയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള പ്ലാനുകൾ ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഒന്നര രണ്ടു വർഷത്തിനുള്ളിൽ ഒരു നല്ല വലിയൊരു ഷോറൂം അടുത്ത സ്ഥലത്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: ഇതെല്ലാം ഉടനെ തന്നെ സാധിക്കട്ടെ.
1: ഇതുകൂടാണ്ട് നമുക്ക് അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇതുകൂടാണ്ട് ഒരു അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ബ്രാൻഡ് ഉണ്ട്. എന്ന് വെച്ചാല് 19 to 999 ഫാസ്റ്റ് ഫാഷൻ ഡ്രസ്സുകൾ മാത്രം വെക്കുന്ന 23 ഷോറൂംസ് വേറെ ഉണ്ട്. ഇതിന്റെ ഒരു സബ് ആയിട്ട് ശരിക്കും ഡയറക്ട്ലി ബന്ധമില്ല, അല്ലാതെ തന്നെ ഒരു ചാനൽ വേറെ പ്രവർത്തിക്കുന്നുണ്ട് ഫാസ്റ്റ് ഫാഷൻ മേഖലയിൽ.
0: ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ടും കൂടി ആണല്ലോ ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: തീർച്ചയായിട്ടും ഫാമിലി, അച്ഛനമ്മ, പിന്നെ അനുജന്റെ ഫാമിലിയും, പിന്നെ എനിക്ക് ഭാര്യയും രണ്ട് കുട്ടികളും. ഇതാണ് ഫാമിലി എന്ന് പറയുന്നത്. അനുജന്റെ ഫാമിലിയും തൊട്ടടുത്ത് തന്നെ വേറൊരു വീട്ടിൽ മാറി താമസിക്കുന്നു. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളുമാണ്. അപ്പൊ അവര് തീർച്ചയായിട്ടും നന്നായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെ പറ്റുന്നത്. വൈഫിന്റെ പേര് ഷീന റിയാസ് ആണ്. മൂത്തതാണ് മോൻ, +1 + 2 ആണ്. അത് റസൽ റിയാസ്. അതുപോലെ തന്നെ 10th class ആണ് പെൺകുട്ടി, 2nd ആള് റസാന റിയാസ്.
0: ചെറുപ്പത്തിലെന്നെ സാറിന് ഇതുപോലെ ഈ ബിസിനസ്സിലേക്ക് കടക്കണമെന്നായിരുന്നു ആഗ്രഹം?
1: തീർച്ചയായിട്ടും ബിസിനസ് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പഠിക്കുന്ന കാലം മുതലേ. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിലേക്ക് വരികയും ചെയ്തു.
2: എന്തായാലും സാർ ബിസിനസ്സിലേക്ക് വന്നത് വളരെ കൃത്യമായ സമയത്തോ കാലത്തോ ഒക്കെ ആണ് എന്ന് ഞങ്ങള് വിശ്വസിക്കുകയാണ്. കാരണം ഒരുപാട് പേർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പലരും പറയും അത് മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. മാർക്കറ്റിംഗിന്റെ ഭാഗമാണെങ്കിലും അത് കാണുന്നവർക്ക് ഒരു പ്രശ്നമില്ല.
0: തീർച്ചയായിട്ടും നമ്മള് സന്തോഷത്തോടുകൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അല്ലേ?
2: അതെ. അപ്പോ ഇനിയും ഒരുപാട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും എല്ലാ വിജയാശംസകളും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി തൊടുപുഴയെ വരുമ്പോ ഷോപ്പിൽ വരും. അപ്പൊ ഞങ്ങളെ മറക്കണ്ട, എന്റെ പേര് അപ്പുണ്ണി, കൂടെയുള്ള അയാളുടെ പേര് നിസ.
0: എല്ലാവിധ ആശംസകളും. മഹാറാണി വെഡിങ് കളക്ഷൻസ് തൊടുപുഴയുടെ അമരക്കാരൻ റിയാസ് അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ഇത്രയും സമയം ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ആ വിശേഷങ്ങൾ കേട്ടുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. 91.9

0: ഓണത്തിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: സത്യം റെഡിയാണ്. പായസം എവിടുന്ന?
5: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel
0: like you're home. In association with Malabar Gold and Diamonds in the Puthiya showroom, ippol Abuhamur Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന്.
8: You are listening to Radio Suno 91.7 FM.
9: Qatar's favorite radio station.
0: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
10: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
11: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
10: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000-1707.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Bob Clearmountain mixed with attitude, funky drums from hell.
3: Sign up at the Chrome.

0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.

0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport.

നെസ്റ്റോയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പ്.